സത്യം ഒറിയുന്നു, പത്ത് പറയുന്നു, ന്യായം പറയുന്നു. ഇതിന്റെ കാരണം തന്നെ പണ്ടുണ്ട് ഈ താരമാര ദൈവരാജേ. ധനകീർത്തി പ്രായത എത്തിടു ചെണ്ണെല്ലാം കണ്ണെല്ലാം ഒട്ടുകു തണ്ടിയേ.

നാദ പാത്തരന്തുള്ള അക്കല് നെസ്സനെ കത്തി കയ്യനെ ഗില ഹ യാന പെൻപായി ബേലഗല

കേട്ടുണ്ടുള്ള ഇത് റേഡി സാരംഗ് 107.8 FM. ഇത് രംഗ് രംഗ് രുചിയാണ് ഇണ്ടത്തു മൈലാഞ്ചി ബാരി കാര്യക്രമത്തിക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞു സ്വാഗത മുണ്ടിയുള്ളോ നാ നിങ്ങളു സൈഫുള്ള കുത്താർ ഇണ്ടത്തു മൈലാഞ്ചി ബാരി കാര്യക്രമത്തിൽ കർണാടക ബാരി സാഹിത്യ അക്കാദമി അർപ്പിസിയോ ബാരിയുടെ ഉഗമ ഭാഷ പിന്നെ സംസ്കൃതി ഇതര ബഗ്ഗെ ഉള്ളത് ഒരു ഡോക്യുമെന്റ്സ് അങ്ങനെ തരുക ഇതിക്ക് പരികൽപന പിന്നെ നിർദ്ദേശന ഹിരിയ പത്രകർത്ത ഹിരിയ സാഹിത്യ BM ഹനീഫ്.

0: കൊടുത്തതും തെനസനാടിനെ പുറത്തിടും സാറന്മാരുടെ ജനമന്ദിലേക്ക് പകുതി ഒയില് ഈ ഒയില്
1: ಮಾಲಿಗೆ ಕೊರಡತ್ತ ಒಂದೇಲೆ ನನಗೆ ಕೀರ್ತಿನ ಒಪ್ಪಿಗೆ ಹತ್ತಿನ.